ഒന്നും കുറച്ചില്ല. മല്ലിയപ്പുമേനിയടാ നാം ഇതുവാത്തോട് വേണ്ട, നാങ്ക പഞ്ചറയിൽ കൊഞ്ചുരതേ നീ പോക പോക പാരേണ്ട. കിളിച്ച കൂടയേറി കോഴി പിടിക്കാതെ വാരമേറി വൈകുണ്ഠം പോവാണ്. ഇപ്പൊ വെളുപ്പിയാ.